നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 എടവമാസം 19-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ അഭിമുഖ സംഭാഷണം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗീതങ്ങൾ എന്നിവ കേൾക്കാം.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി ബാരട്ടാൻ നാളെ രാവിലെ 6:15 സ്വരാദ്വീപ് ലോങ്ങേലൻ വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്ത് നിന്നും നാളെ ഉച്ചയ്ക്ക് 12 ഇതേ വഴികളിലൂടെ ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി സ്ട്രൈറ്റ് ഐലൻഡ് നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണിലക്ഷ്മി നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. എം വി റാണി ചങ്ക നാളെ രാവിലെ 7 ഷഹീദ് ദ്വീപ്, സ്വരാജ് ദ്വീപ്, സ്ട്രൈറ്റ് ഐലൻഡ്, കദംതല, ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് 4 രാവിലെ 7 രംഗത്ത് നിന്നും തിരികെ ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. എം വി കമോട്ട നാളെ വൈകുന്നേരം 5 സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് 4 വൈകുന്നേരം 5:30 ഷഹീദ് ദ്വീപ് വഴി സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ.
1: Thank you.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 2 ആകാശവാണി ശ്രീ വിജയപുരം നിലയം അതിന്റെ മഹത്തായ 63 വർഷം പൂർത്തിയാക്കുകയാണ്. 1963 June 2 ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. അന്ന് പോർട്ട്ബ്ലെയർ എന്നായിരുന്നു നാമം. ഇന്ന് ശ്രീ വിജയപുരം എന്നായി മാറി ശബ്ദവീജികളിലൂടെ ശ്രോതാക്കളുടെ മനസ്സ് തൊട്ടറിയുന്ന മാധ്യമമായി മാറാൻ ആകാശവാണിക്ക് കഴിഞ്ഞു. അന്നു തൊട്ടിന്നോളം നമ്മെ സന്തോഷിപ്പിക്കുകയും നമുക്ക് വേണ്ടുന്ന വിവരങ്ങളും അറിയിപ്പുകളും നൽകുകയും വിനോദവും വിജ്ഞാനവും പ്രദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആകാശവാണി ഒരു നല്ല സുഹൃത്തായി, സാന്ത്വനമായി, പ്രചോദനമായി നിലകൊള്ളുന്നു. ദൃശ്യമാധ്യമങ്ങൾ അരങ്ങുവാഴുന്ന ഇക്കാലത്തും ആകാശവാണി ബഹുജൻ ഹിതായ ബഹുജൻ സുഖായ എന്ന ആപ്തവാക്യം അർത്ഥപൂർണമാക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ്. ആകാശവാണിയുടെ ശക്തി ശ്രോതാക്കളാണ്. അവരുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് എന്നും എന്നും ജനങ്ങളോടൊപ്പം ആകാശവാണി ഈ യാത്ര തുടരുക തന്നെ ചെയ്യും.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ എല്ലാവരും ഒരു പ്രത്യേക നിമിഷത്തിൻ്റെ സാക്ഷികളാണ്. ജനങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആകാശവാണി തൻ്റെ 90-ാം വർഷത്തെ മഹത്തായ ജൈത്രയാത്ര ആഘോഷിക്കുകയാണ്. വാർത്തകളും സംഗീതവും വിജ്ഞാനവും വികാരങ്ങളും തലമുറകളിലേക്ക് എത്തിച്ച റേഡിയോയുടെ ഈ സുവർണ ഘട്ടത്തിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് വർഷങ്ങളായി റേഡിയോ കേൾക്കുന്ന ശ്രോതാവായ ശ്രീമാൻ കെ സദാശിവൻ സാറാണ്. ഈ വേളയിൽ റേഡിയോയെക്കുറിച്ചുള്ള തൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുകയാണ്.
1: നമസ്കാരം സർ.
2: നമസ്കാരം.
1: കേരളത്തിൽ എവിടെയാണ് സാറിൻ്റെ സ്വദേശം?
2: എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ വെളിയം എന്ന് പറയുന്ന സ്ഥലത്താണ്.
1: സാർ ആൻഡമാനിൽ വന്നത് എപ്പോഴാണ്?
2: ഞാൻ 1964.
1: സാർ ഏത് വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത്?
2: ഞാൻ വന്നിട്ട് ആദ്യം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് നമുക്ക് പ്രായം കുറവാണ്, ശാരീരികമായിട്ടും അത്ര ഇതില്ല. അതുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്ക് എന്ന് പറഞ്ഞാൽ കാട്ടിനകത്തും പിന്നെ കംപ്ലീറ്റ് ഫീൽഡ് വർക്ക്. അത് എന്നെ കൊണ്ട് പറ്റി പറ്റി താങ്ങാൻ പറ്റില്ലെന്ന് വെച്ച് നമ്മളെ കൂട്ടുകാർ തന്നെ പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, PWD നീ അവിടെ എത്തിയൂടെ, ഇത്ര TDS അല്ല വർക്ക്, അതുകൊണ്ട് അങ്ങോട്ട് ഉദിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ PWD അപ്ലൈ ചെയ്ത് PWD സർവേറായിട്ട് 1965 രംഗത്ത് റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്.
1: രണ്ടാമത്തെ
2: വകുപ്പിൽ കയറി. എന്നിട്ട് അവിടെ നിന്ന് 1978 ഫെബ്രുവരിയിൽ PWD വിട്ടിട്ട് ഞാൻ ഫോറസ്റ്റ് കോർപ്പറേഷനിൽ ജോയിൻ ചെയ്തു. ട്രാസ്മാനായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അവിടെ ജൂനിയർ എഞ്ചിനീയറായിട്ട് വളരെ കാലം സെർവ് ചെയ്ത് എന്നിട്ടാണ് റിട്ടയർ ആവുന്നത്.
1: ഇപ്പൊ ഇവിടെ തന്നെ സെറ്റിലാണോ? ആൻഡമാനിൽ തന്നെ സെറ്റിലാണോ? ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ശീലം സാറിനുണ്ടായിരുന്നോ?
2: അന്ന് റേഡിയോ കേൾക്കുക എന്ന് പറഞ്ഞാൽ വ്യാപാര സ്ഥാപനങ്ങൾ, കടകൾ, ഹോട്ടലുകൾ, ഹോട്ടലുകൾ നിർബന്ധമാണ്, റേഡിയോ ഉണ്ടായിരിക്കും. അത് അങ്ങനെ കേൾക്കും, കേട്ടിട്ടുള്ളതാണ്. അത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും ഹോട്ടൽ നടത്തിയിരുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു റേഡിയോ. അവിടെ പോകുമ്പോഴും കേൾക്കും, പക്ഷെ അന്നൊന്നും ഇതിൻ്റെ കേട്ടിരുന്ന എന്തിന് കേൾക്കുന്നു അല്ലെ എന്താ കേൾക്കുന്നതെന്നൊന്നും അത്ര അറിയത്തില്ല. ഇത് കേട്ടല്ലെങ്കിൽ അതിനകത്ത് വന്നത് ഇന്നതാണ്, അത് ഇന്ന പോലെ നമ്മളെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മളെ സ്വഭാവത്തെ സ്പർശിക്കും എന്ന് തിരിച്ചറിയത്തൊക്കെ ടൈം ആയപ്പോൾ തൊട്ട് അത് കാലമെടുത്ത് അപ്പോഴത്തേക്ക് നമ്മളെ ആൻഡമാനി
1: വന്നല്ലേ. പിന്നെ റേഡിയോയുടെ ശബ്ദം സാറിൻ്റെ മനസ്സിൽ പതിഞ്ഞത് എപ്പോഴാണ്? സാറിന് ഓർമ്മയുണ്ടോ?
2: ഉണ്ട്. ശബ്ദം പതിഞ്ഞെന്ന് പറഞ്ഞാൽ ആൻഡമാനി വന്നിട്ട് പോൾബ്ലേറിൽ താമസിക്കുന്ന റൂമിൽ ഈ പറഞ്ഞ പോലെ
1: റേഡിയോ ഉണ്ട്. ഇവിടെ എല്ലാവരും ഒരുപാട് പേര് റേഡിയോ കേൾക്കുന്നവരാണ്. ഷിപ്പിംഗ് ടൈമും
2: ആ കാലഘട്ടങ്ങളിൽ, ഈ വളരെ അടുത്ത കാലഘട്ടം വരെ ഇതല്ലാതെ വേറൊരു മീഡിയം ഇല്ല ടൈം പാസിന്.
1: സാറിന് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ്?
2: ഞാൻ ഒരു വിധമുള്ള എല്ലാ പരിപാടിയും കേൾക്കും. സ്വന്തമായിട്ട് കൃഷിഭൂമി ഇല്ല, കൃഷിക്കാരനും അല്ല, കാർഷിക രംഗം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി രാവിലെ നാട്ടിലുള്ളപ്പോഴല്ല ഞാൻ അത് കൃത്യമായിട്ട്
1: കേൾക്കുമായിരുന്നു. ശബ്ദത്തിന്റെ ലോകത്ത് തലമുറകളെ ബന്ധിപ്പിച്ച അത്ഭുത മാധ്യമമാണ് റേഡിയോ എന്ന് സാറിന് അറിയാമല്ലോ.
2: അതെ.
1: 1936 തുടക്കം കുറിച്ച റേഡിയോ പിന്നീട് 1956 ആകാശവാണി എന്ന പേരിൽ ജനഹൃദയങ്ങളിൽ കൂടുതൽ അടുപ്പം നേടി. റേഡിയോയുടെ ഈ ദീർഘയാത്ര 90-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഒരു ശ്രോതാവ് എന്ന നിലയിൽ ഈ ചരിത്രപരമായ വളർച്ചയെ സാർ എങ്ങനെ കാണുന്നു?
2: ആകാശവാണിയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് ഉണ്ടായിരുന്നത് 6 സ്റ്റേഷൻസാണ്. ഡൽഹി, ബോംബെ, കൽക്കട്ട, ലക്നൗ, മദ്രാസ്, തിരുച്ചിറപ്പള്ളി, ഇങ്ങനെ 6 സ്റ്റേഷൻസാണ് അന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ 591 സ്റ്റേഷൻസ് ആയി ഇപ്പോൾ. എന്നിട്ട് ഈ 591 സ്റ്റേഷൻസ് നമ്മൾ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ കവർ ചെയ്യുന്നത് 90%. ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യത്തിൻ്റെ വിസ്തീർണം ഇതിൽ എടുത്താൽ 90% ഏരിയയിൽ കവർ ചെയ്യുന്നു. ജനസംഖ്യയെ നോക്കിയാൽ 98% ജനസംഖ്യയിൽ ആകാശവാണി എത്തുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ്

0: അതിൻ്റെ കൂട്ടത്തിലുള്ളത് ഇത്രയും നമ്മൾ വളർന്ന് ഈ രീതിയിലെത്തി 90 വർഷം കൊണ്ട്. അത് വളർന്നിപ്പോൾ
1: സ്വാതന്ത്ര്യാനന്തരമാണ് റേഡിയോ ഒരുപാട് വളർച്ചയിലേക്ക് പോയത്.
0: വളർച്ചയിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇത് കേൾക്കാൻ തുടങ്ങുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രൊഡക്ഷൻ, റേഡിയോ നിർമ്മാണവും വ്യാപാരവും കൂടി വാങ്ങുക എന്ന് പറയുന്നത് പണ്ട് ഒരു കാലഘട്ടത്തിൽ വലിയ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളായിരുന്നു. സാധാരണക്കാരന് ഒരു വാങ്ങത്തക്ക രീതിയിലുള്ള റേഡിയോകളുണ്ടായി. സാധാരണക്കാരും ഇത് വാങ്ങിച്ചുപയോഗിക്കാൻ തുടങ്ങി.
1: സാധാരണക്കാരന്റെ വിനോദോപാധി തന്നെയാണ് റേഡിയോ.
0: തീർച്ചയായിട്ടും അവർക്ക് വാങ്ങത്തക്ക ഉണ്ടായ അവസരത്തിലാണ് കൂടുതൽ പ്രചാരത്തിലോട്ട്
1: പോയത്. ഒരു കാലത്ത് ഓരോ വീടിന്റെയും അവിഭാജ്യ ഘടകമായിരുന്നു റേഡിയോ. കുടുംബങ്ങളെയും സമൂഹത്തെയും ഒരുമിപ്പിക്കുന്നതിൽ റേഡിയോ വഹിച്ച പങ്കിനെ സാർ എങ്ങനെ വിലയിരുത്തുന്നു?
0: എല്ലാ കുടുംബങ്ങളിലും ഒരുപക്ഷെ റേഡിയോ ഉണ്ടായിരുന്നിട്ടില്ല. എന്നാലും ഉള്ളിടത്ത് ഈ മറ്റുപാധികളില്ലായിരുന്ന കാലഘട്ടങ്ങളിൽ
1: പണ്ട് കൂട്ടുകുടുംബമായിരുന്നല്ലോ, ഒന്നിച്ചിരുന്ന് കേൾക്കും.
0: അതെ, കൂട്ടുകുടുംബം അല്ലാത്തടത്തും നമ്മളെ കൊച്ചുനാളില് നമ്മളെ അയൽ വീട്ടിൽ പോയി നമ്മൾ റേഡിയോ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ടൈമും ഉണ്ടായിരുന്നു. അപ്പം ഇത് റേഡിയോ പ്രോഗ്രാം കേൾക്കണമെന്നുള്ളവര് അത് ഉള്ളിടത്ത്
1: പോയി കേൾക്കുമായിരുന്നു.
0: ഹോട്ടലുകളുടെ എല്ലാം വൈകുന്നേരവും അല്ലെങ്കിൽ അങ്ങനെ ഈ ചില നല്ല പ്രോഗ്രാം സമയത്ത് അതുപോലെ തന്നെ പാട്ടുകൾ ഉള്ള സമയത്തെല്ലാം ഒരുവിധം നിറച്ച ആൾക്കാർ കാണും. എന്തുവാ, ഒരു ചായ വാങ്ങി കുടിച്ചിട്ട്
1: റേഡിയോ. ടെലിവിഷനും സോഷ്യൽ മീഡിയയും വന്ന ശേഷവും റേഡിയോയുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറയാതെ നിൽക്കുന്നു. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്?
0: ടെലിവിഷൻ വന്നു എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ഇപ്പോഴാണല്ലോ, ഈ പിന്നെ സ്മാർട്ട് ഫോണൊക്കെ വന്നപ്പോഴും ഫോണിനകത്ത് ചെറുതായിട്ട് കാണാൻ പറ്റും. പണ്ടൊരു ടി വി പ്രോഗ്രാം കാണണമെന്ന് വെച്ചാൽ വലിയ വെട്ടിയും തൂക്കി നടക്കണം.
1: എല്ലാ വീടുകളിലും ഒന്നും ടി വി ഇല്ലായിരുന്നു.
0: അപ്പോൾ ആ സമയത്തും റേഡിയോ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പണ്ട് ക്രിക്കറ്റ് നടക്കുമ്പോൾ റണ്ണിങ് കമൻട്രി റേഡിയോ ആണ് അത് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ടെസ്റ്റ് മാച്ച് നടക്കുമ്പോഴും വൺ ഡേ മാച്ച് നടക്കുമ്പോഴും എല്ലാം റേഡിയോയിൽ കൂടെ ആണ് അത് പിന്നെ ആൾക്കാർ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അതേസമയത്ത് ടി വി ഒക്കെ വന്ന് കാലഘട്ടങ്ങളായതിന് ശേഷമാണ് ടി വിയിലും കളികൾ വരാൻ തുടങ്ങിയത്.
1: പക്ഷെ
0: ഇപ്പോഴും ഒരുവിധമുള്ള ആൾക്കാർ ഈ റേഡിയോയിലൂടെ ഇത് ആസ്വദിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലായിടത്തുനിന്നും കമൻട്രി വരുന്നില്ല. കമൻട്രി വന്നാൽ ആൾക്കാർ കമൻട്രി കേട്ടുകൊണ്ടിരിക്കുന്നില്ലാതെ കാണാൻ പോകില്ല.
1: അതേപോലെ തന്നെ ഈ റേഡിയോ ആണ് നമ്മുടെ പണ്ടത്തെ കുടുംബത്തിലെ കൂട്ടായ്മ ഐക്യബോധം ഒക്കെ
0: വളർത്തിയെടുത്തത്. അതെ, എല്ലാവരും ഒന്നിച്ചുകൂടും ഓരോ പരിപാടിയുടെ സമയത്ത്.
1: പിന്നെ കൊറോണ പോലുള്ള പ്രതിസന്ധി കാലങ്ങളിൽ ജനങ്ങളിലേക്ക് ശരിയായ വിവരങ്ങളും ആത്മവിശ്വാസവും എത്തിക്കുന്നതിൽ റേഡിയോ വഹിച്ച പങ്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്?
0: അത് അന്ന് മാത്രമല്ല ഇപ്പോഴും റേഡിയോ ലേറ്റസ്റ്റ് വൈറസ് എന്ന് പറയുന്നത് എബോള വൈറസിനെ കുറിച്ചും പിന്നെ ശരിക്ക് ആൾക്കാർക്ക് അറിവുകൾ കൊടുക്കുന്നു. അറിവെന്ന് പറഞ്ഞാൽ ഇന്നത് ചെയ്യരുത്, ഇന്നടത്തോട്ട് പോകരുത്, ഓരോ ഇടത്ത് എവിടെയെങ്കിലും ഇത് പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളവർക്ക് വേണ്ട പ്രതിവിധികൾ ചെയ്യാനും അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് റേഡിയോയിൽ കൂടെയാണ് ഇപ്പോഴും.
1: കൊറോണ സമയത്തും റേഡിയോ തന്നെ ആയിരുന്നു എല്ലാവർക്കും ഒരു
0: ആശ്വാസം.
1: അതായത് ആരോഗ്യ നിർദ്ദേശം നൽകുകയും സർക്കാർ അറിയിക്കുകയും
0: ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്.
1: എല്ലാ വാർത്താ വിനിമയ ഉപാധികളും
0: ഉണ്ടായിരുന്നു,
1: പക്ഷെ റേഡിയോ വഹിച്ച പങ്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഭയവും ആശങ്കയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ജനങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒരു കൂട്ടായ ശബ്ദമായി തന്നെ റേഡിയോ
0: പ്രവർത്തിച്ചു.
1: അതേപോലെ സാറേ, സുനാമി സമയത്ത് സാർ ഇവിടെ ഉണ്ടായിരുന്നു?
0: ഉണ്ടായിരുന്നു. ഭൂകമ്പ സമയത്തും സുനാമി സമയത്തും ഒക്കെ നമ്മൾ എൻ്റെ ഉണ്ടായിരുന്നു.
1: സുനാമി സമയത്ത് റേഡിയോ വഹിച്ച പങ്കെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ബാക്കിയുള്ള വാർത്താവിനിമയ ഉപാധികളെല്ലാം നിന്നിരുന്നു. ആ സമയത്ത് റേഡിയോ ആണ് എല്ലാവർക്കും ഒരു കൂട്ടായി നിന്നത്.
0: കാരണം ടി വിയിൽ നിന്ന് കൃത്യമായിട്ട് എപ്പോഴും കിട്ടുന്നില്ല, ചാനലുകൾ എല്ലാം പൊട്ടി പറഞ്ഞു പോയി. എല്ലാം അങ്ങനെ വിവരം അറിയാൻ വേണ്ടി പോയി. റേഡിയോ ഇല്ലാതിരുന്ന സമയത്താണ് അത് ഇതുണ്ടായത്. അന്ന് പോയി റേഡിയോ വാങ്ങി.
1: മൊബൈലും സോഷ്യൽ മീഡിയയും നിറഞ്ഞ ഇന്നത്തെ കാലത്തും റേഡിയോ ആളുകളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നതിന്റെ കാരണം എന്താണ്?
0: പെട്ടെന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ട്,
1: വിവരങ്ങൾ കിട്ടുന്നു, പിന്നെ കൃത്യമായ വിവരങ്ങളായിരിക്കും. പിന്നെ വിനോദോപാധികൾ മാത്രമല്ല, സന്ദേശങ്ങളും എല്ലാ വിവരങ്ങളും നമുക്ക് റേഡിയോയിലൂടെ
0: അറിയാൻ പറ്റുന്നുണ്ട്.
1: റേഡിയോയുടെ ഏത് പ്രത്യേകതയാണ് മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്?
0: ഏറ്റവും മെയിൻ പ്രത്യേകത ഇതാണ്, അടുക്കളയിൽ ഒരു റേഡിയോ നേരം വിളിച്ചാൽ അവിടെ അടുക്കളയിൽ എല്ലാ ആൾക്കാരും ജോലി ചെയ്യുന്ന സമയം ഇത്രയും അത് അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ചിലത് കേട്ടു, ചിലത് കേട്ടില്ല. പ്രോഗ്രാം ഓൺ ചെയ്ത് വയ്ക്കുന്ന എന്തിനെന്ന് വെച്ചാൽ കേൾക്കേണ്ടത് കേൾക്കണം, ലോക്കൽ ന്യൂസ് കേൾക്കണം.
1: ഇപ്പം മൊബൈൽ ഫോൺ വഴിയും
0: കേൾക്കാം.
1: ബഹുജൻ ഹിതായ ബഹുജൻ സുഖായ എന്ന ആപ്തവാക്യം മുന്നോട്ട് വയ്ക്കുന്ന ദൗത്യബോധം 90 വർഷങ്ങൾ പിന്നിട്ടിട്ടും റേഡിയോയെ

0: ജനങ്ങളുടെ വിശ്വസ്ത കൂട്ടായി നിലനിർത്തുന്നതിൽ എത്രത്തോളം പങ്കുവഹിച്ചു എന്ന് താങ്കൾ കരുതുന്നു? മഴയുടെ അലർട്ട്, സൈക്ലോൺ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ക്ഷേമവും സന്തോഷവും ലക്ഷ്യമാക്കിയാണ് റേഡിയോ
1: പ്രവർത്തിക്കുന്നത്. വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തും അതുപോലെ വെള്ളപ്പൊക്കത്തിന്റെ മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു. ഇന്ന ഇന്ന അടുത്ത് പോകരുത്, ഇന്ന റൂട്ടിൽ കൂടെ പോരുത് എന്ന് പറഞ്ഞ ആൾക്കാരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്.
0: അതായത് ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എവിടെ ഇരുന്നാലും നമുക്കിപ്പോ റേഡിയോ കേൾക്കാൻ പറ്റും. ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയൊക്കെ റേഡിയോ കേൾക്കാൻ പറ്റും. മലയാളികൾക്കൊക്കെ ഇവിടുന്ന് മലയാളം പ്രോഗ്രാം കേൾക്കാൻ പറ്റും.
1: കേൾക്കുന്നതിന്റെ കാരണം പറഞ്ഞാൽ ഇതിന്റെ ഒരു അംഗീകാരമാണ്.
0: അതായത് റേഡിയോ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ അതേപോലെ
1: തൂത്തെറിയാൻ പറ്റത്തില്ല എന്നെ പെട്ടെന്ന്.
0: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ താമസിക്കുന്ന മലയാളികളോട് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ?
1: ഉണ്ട്. ആൻഡമാൻ നിക്കോബാർ സ്വർഗമാണ്. സുനാമി വന്നാലും ഭൂകമ്പം ഉണ്ടായാലും ആൻഡമാൻ നിക്കോബാർ സ്വർഗമാണ്. ഇവിടെ വിട്ടിട്ട് പോകരുത്. ആൻഡമാനിലെ കാര്യങ്ങളെല്ലാം ആൻഡമാനിലെ ഓൾ ഇന്ത്യ റേഡിയോ വഴി, നമ്മളെ മലയാളം പ്രോഗ്രാം വഴിയൊക്കെ നമുക്ക് വേണ്ടത്ര അറിവുകൾ നമുക്ക് തരുന്നുണ്ട്.
0: ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലെ പരിപാടികളൊക്കെ സാർ കേൾക്കാറുണ്ടോ?
1: ഉണ്ട്.
0: അങ്ങയുടെ അഭിപ്രായം എന്താണ്?
1: കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നല്ല പ്രോഗ്രാമുകളൊക്കെയാണ് ആകാശവാണി ഓരോ സ്റ്റേഷനിൽ ഈ പ്രൊഡക്ഷൻ ഉള്ള പരിപാടി നിർമ്മിക്കുന്ന സ്റ്റുഡിയോകളുള്ള സ്റ്റേഷനിൽ നിന്ന് നല്ല പരിപാടികൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് സ്റ്റേഷനിലേക്ക് കൈമാറുമായിരുന്നു. അങ്ങനെ കൈമാറ്റം ചെയ്ത് നല്ല പ്രോഗ്രാമുകൾ കൂടുതലായിട്ട് വരുത്തി ഇവിടെ അത് ആൾക്കാരെ കേൾപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം. അത് ഇത് പണ്ടുകൊട്ടേ പണ്ടമ്പോഴേക്കും ഒരു കാലഘട്ടത്തിൽ ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സ്റ്റേഷൻ ഡയറക്ടറെ.
0: ആകാശവാണിയുടെ 90-ാം വർഷത്തെ ഈ യാത്രയിൽ ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിഞ്ഞ റേഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാണ് സാറിന് തോന്നുന്നത്?
1: ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉള്ള ഈ അംഗീകാരമാണ്. ആൾക്കാർ
0: റേഡിയോ വിശ്വസിക്കുന്നത്
1: അതുകൊണ്ടാണ് അതിനെ അടുക്കളയിൽ വെച്ചേക്കുന്നത്. ഒരു ടി വി അവിടെ വെച്ചേക്കുന്നില്ലല്ലോ. ഒരു ടി വി വെച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഒരു ടി വി വെച്ചിട്ട് പിന്നെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതേ സമയത്ത് റേഡിയോ വെച്ചിട്ട് പാട്ടും കേൾക്കാം, പറയുന്നതും കേൾക്കാം, അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. അതായത് ടി വി വെച്ചാൽ
0: അതായത് ഒരുപാട് അറിവുകൾ കിട്ടും നമുക്ക്. ശരി, ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിൽ വളരെയധികം നന്ദി. നമസ്കാരം.
1: നമസ്കാരം.
2: ആകാശവാണി 90-ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ കെ സദാശിവനുമായി ധന്യ ബീജി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ജയചന്ദ്രൻ ആലപിച്ചത്, ചിത്രം ലങ്കാദഹനം.

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം. പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു ആ സുദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1996 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

മേരെ ആവാ സുനോ ഈ ചിത്രത്തിൽ സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ചിത്രം പൂച്ചയ്ക്ക് ആരും മണികെട്ടും. എം ജി ശ്രീകുമാർ, ചിത്ര, ഇവർ ആലപിച്ച ഗാനം.